നമ്മൾ കർബിയായ മേ കർജുലം തോന്നക്ക് ആകാശവാണി ഗുവാഹത്തി മഹാബാഹുലം പെൻ അതുക്കെ കർബിയായ മേഘലം പെൻ പിനാപ് കിരട്ട് പർജുപഞ്ചിയ പുഠാകലെ പിനി പെൻ ചെഥാൻ പനി മെക്സിന പിനാപ്ലക്കെ പായ പായ ചിക്ലു നിഫായി കൊയ്രാസിർ കെപ് ഭൗം ത്യാണി কার্বিয়াজাই মেঘলং পেন পিনাম নং তুম আপ্রাং সিয়া বাংকে আর্নি ভাঙ সন বীরটা আর্জুইগলং ইচি বীরটা পেনা ফিজং পিনিয়া সারলাম থে পুয়ালং পেন পেনা বেথত তুমি নং তুম সারলাম থে তা আর্জুইগলং ইচি বাংসুরার পেনা ফি পিনাবলকে ভমতিয়ার নিয়ে পৎসি ইরুই পেনে ফং কেরটকে পর্যপন ইনুৎ পেন আছে